107.8 FM. ಇದು ಬಣ್ಣ ಬಣ್ಣದ ಬದುಕು. ಕೇಟುಂಟುಲ್ಲಾರ್ ಇದು ರೇಡಿ ಸಾರಂಗುನ್ 107.8 FM. ಇದು ರಂಗ್ ರಂಗ್ರು ಜೀವನ ಮುಂಡಿಯಂಟುಲ್ಲೋ ನಾನಿಂಗ್ಲು ಸೇಫ್ ಲಕ್ಕುತ್ತಾರ್. ശ്രോത്രങ്ങളെ, ഇണ്ടത്തോ റംസാൻ സിൽസില കാര്യക്രമത്തിൽ ബാരിഡോ ഹിരിയ സാഹിതി ലേഖക കവി പിന്നെ ചിന്തകായിട്ടുള്ള കെ പി അബ്ദുൽ ഖാദർ കുത്തേത്തൂർ അയൽഡോ നല്ലത്തൊരു ബുക്കിൽ നിന്നെത്ത് ജീവനത്തെ പ്രതിബിംബിച്ചോ മാനവീയത്തെ പിന്നെ സൗഹാർദ്ദത്തെ ഈ ഒരു എൽത്തുങ്ങ കേട്ടുണ്ടരുവ.

0: കേൾക്കാനുള്ള റേഡിയോ സാരംഗ 107.8 FM. ഇന്നത്തെ തുളു കാര്യക്രമകു നിഗ്ലിക മാത്രേഗ്ലാ മോക്കിതിഞ്ച് സൊൽമെലോ. ഇന്നത്തെ ഈ കാര്യക്രമട് ഇഞ്ചിപ്പ കട്ടീലു ശ്രീ ദുർഗാ പരമേശ്വരി പ്രൗഢശാല മുൽപ്പ ബരൌദ ബണ്ടസാലഡ് ആട്ടിത നെമ്പു. ഈ ലേസിഡ് കല്ലഡ്ക വിട്ടൽ നായക് ബൊക്ക കൂട്ടതക്കലു നടപ്പാത് കൊർണ ഗീത സാഹിത്യ സംഭ്രമ ഉന്ത കടേത്തയ്ക്ക്
1: മഹാകാളി മഹാലക്ഷ്മി മഹാസരസ്വതി കട്ടിൽ തപ്പ ഉള്ളാൽത്തിന്ന് നമ്മൾ കൈമുകിപ്പുണി ആ തെഡ ദൈവമാത്മ തൂത് വർപ്പുണി ബത്തത് ഇൻസ്റ്റാഗ്രാമ ഫേസ്ബുക്ക് ഫാടുന്ന ഫോട്ടോക്കു ഏറാ ഒരു ലൈക്ക് കൊറിയേ ഏറാ ഒരു പുകാരിയെ പണ്ടത് സുറുഗായക ഒലിപ്പുണി അപ്പ മൺപൊടുത്ത് ബലിപ്പുണി 35 ഫീസാത് ഫ്രിഡ്ജ് എടുക്കലോ ഇത്തെ ഫ്രിഡ്ജ് എടുത്ത് കുക്കാർക്ക് വൈദ്യു നമ്മുടെ ദുർഗാശക്തി ജാഗ്രതി ആയിട്ട് നമ്മുടെ രാക്ഷസി പ്രവൃത്തി കൈത്തടെ വന്ന കഥാന പ്രയോജനം ഏർന്ന കാ നെട്ടുള്ള നമ്മൾ അയക്ക് തുളുനാടത കല്ലേ പണ്ട പാരിയട്ടെ കല്ലേ.

മാത്തേരിലെ വൺ പേര് കോരികയിലെ തന്നെ പുള്ളിയാണ് നാണ പുള്ളിയായി ബുക്കനെ കോരികയിലെ പൊണ്ണത് ഏരകളെ കൊട്ടി ഞാൻ നിക്കുള്ള സുന്ദരരെയും അന്താറ നിക്കിൾ കേനൊന്നുള്ള റേഡിയോ സാറൻ 107.8 FM രംഗ് രംഗ് ദ പതുക്കെ.

0: നിക്കൽക്കേനന്ദുള്ള റേഡിയോ സാരംഗ് 107.8 FM ഇനത്തെ തുളു കാര്യക്രമകു നിക്കലേ മാത്രേഗ്ലാ മോക്കിതിഞ്ചി സൊൽമേലോ ഇനത്തെ ഈ കാര്യക്രമട് ഇഞ്ചിപ്പ കട്ടീലു ശ്രീ ദുർഗാ പരമേശ്വരി പ്രൗഢശാലെ മുൽപ്പ ബരൌദ ബണ്ടസാലെഡ് ആട്ടിദ നെമ്പു ഈ ലേസിഡ് കല്ലഡ്ക വിട്ടൽ നായക് ബൊക്ക കൂട്ടതക്കലു നടപ്പാത് കോർന്ന ഗീത സാഹിത്യ സംഭ്രമ ഉന്ത കടേത്ത യജ്ഞ
1: ജഗന്മാതയുടെ കേന്നെഞ്ചിന എങ്കു വലിയോടു എങ്കു വലിയോടു എങ്കു വലിയോടു ഏ രകല

ഇത് ബച്ചലിനെ പേരെ പോടാത് കള്ളു കണ്ണിത്ത് കുള്ളുന പൊട്ടു കുഞ്ചി എല്ലാ കുറുപാലെ വിളിക്കുന്ന സ്വാര അവിടെ ഈ കാടിനു ആ പാലിന് പുട്ടു പോത്തിന് അപ്പം വേണ്ടാലേറാം ಬಾಲೆನ ಗುರ್ತು ಹೋಗ್ನ ಸರಿಯಾದ ತೋಜಿರು ಬಾಲೆದ ಸರವೋಲು ಕೆಂಡುಂಡ ಅಚ್ಚಿ ಪಾಪೆ ದುಕ್ಕ.